ശ്രീങ്കാരഘോഷാശിലപാശ്രീങ്കാരസ്ഥാനനർത്തകി ശ്രീങ്കാരശുക്തികാ മുക്താമണി ശ്രീങ്കാരമോചിത ശ്രീങ്കാരമയ സൗവർണ സ്തംഭവിദ്രുമ പുത്രിക.